0: പറ്റുവിപ്പറ്റി എല്ലാം ഉപയോഗിച്ച ബാൻഡിറ്റ് ഡെസ്ക് ബാൻഡിറ്റ് ഡെസ്ക് imeza yabakugu masawa bilizoka bulunako Monday to Friday ukufukusawa nyao kutoka kusawa mkaga ziku maro kusunsulira mawulire netuga sindija atene tuga kutusa kongakachayosha mu program The Inside Story insonge yomunda walungu nyini nukwetu ululensiyo na
1: people are playing around you have no right even to abuse me you have no right you have no right ukumbogo nilombogo nilakumbogo